നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, ഇടവമാസം 23-ാം തീയതി, ശനിയാഴ്ച. ഇന്ന് ഗ്രാമകേരളം, അറിയിപ്പുകൾ, തുടർന്ന് ലളിതഗാനങ്ങൾ എന്നിവ കേൾക്കാം.

0: വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. എം വി സ്ട്രെയ്റ്റ് ഐലൻഡ് നാളെ രാവിലെ 6 മണിക്ക് ശ്രീവിജയപുരത്ത് നിന്ന് സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് പുറപ്പെട്ട് തിരികെ ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്തു നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ഷഹീദ് ദ്വീപിലേക്ക് എം വി ബാരടാങ് നാളെ രാവിലെ 6:15 യാത്ര പുറപ്പെടും. ഈ ബോട്ടിന്റെ മടക്കയാത്ര നാളെ രാവിലെ 8:30. എം വി റാണി ലക്ഷ്മി ഷഹീദ് ദ്വീപിലേക്ക് നാളെ ഉച്ചയ്ക്ക് 2:30 യാത്ര തിരിക്കും. ഈ ബോട്ടിന്റെ മടക്കയാത്ര നാളെ വൈകുന്നേരം 4:30. സ്വരാജ് ദ്വീപിലേക്ക് എം വി നോർത്ത് പാസേജ് നാളെ രാവിലെ 6:15 യാത്ര പുറപ്പെടും. ഈ ബോട്ട് നാളെ രാവിലെ 8:45 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി റാണി ജംഗ നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് ഷഹീദ് ദ്വീപിൽ നിന്ന് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് ഉച്ചയ്ക്ക് 2:30 സ്വരാജ് ദ്വീപിൽ നിന്ന് നേരിട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി ഹഡ്വേ നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിച്ച് ഉച്ചയ്ക്ക് 2 മണിക്ക് സ്വരാജ് ദ്വീപിൽ നിന്ന് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 3:30 ഷഹീദ് ദ്വീപിൽ നിന്ന് നേരിട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. യാത്രാ ബോട്ടുകളുടെ സമയവിവരം സമാപിച്ചു.
1: ആ

ആകാശവാണി 90-ാം വർഷത്തിൽ 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. തലമുറകളിലൂടെ പ്രതിധ്വനിക്കുന്ന ഒരു ശബ്ദം പിറന്ന നാടിന്റെ സാംസ്കാരിക വിവര പ്രക്ഷേപണ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ആ ദിനം. സ്വാതന്ത്ര്യാനന്തരം അതിവേഗം വളർന്ന ഓൾ ഇന്ത്യ റേഡിയോ 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 591 നിലയങ്ങളിലൂടെ ജനസംഖ്യയുടെ 98% എത്തിച്ചേരുന്ന മാധ്യമമായി വളർന്ന് പന്തലിച്ചു. ബഹുജൻ ഹിതായ, ബഹുജൻ സുഖായ എന്ന മഹത്തായ ആദർശം പാലിച്ചുകൊണ്ട് ഇന്നും ജനങ്ങളുടെ ഉറ്റമിത്രമായി അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കുചേർന്ന് വിനോദത്തിന്റെയും അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും പാതകളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഏവർക്കും ഗ്രാമകേരളം പരിപാടിയിലേക്ക് സ്വാഗതം.

0: പാവം പപ്പായ ചിത്രീകൃത പരിപാടി.
1: അടുക്കളയുടെ വടക്കുപുറത്ത് ഒരു മൂലയ്ക്ക് ചപ്പും ചവറും കൊണ്ടിടുന്ന സ്ഥലത്ത് അവഗണനയുടെ ചവറ്റുകൊനിയിൽ ഒരു മരം നിൽക്കുന്നുണ്ട്. മരം എന്നൊന്നും ആരും വിശേഷിപ്പിക്കുക പോലും ചെയ്യാത്ത ഒരു ദുർബലൻ. നന്നായിട്ടൊരു കാറ്റും കോളുമുണ്ടായി ശക്തമായൊന്ന് വീശിയടിച്ചാൽ നിലം പൊത്തുന്ന പാവം. ഇരുവശത്തും തൂങ്ങിക്കിടക്കുന്ന ചാക്കുകെട്ടുകളുമായി മടിച്ചു മടിച്ച് നടന്നു നീങ്ങുന്ന മടിയൻ കഴുതയെപ്പോലെ എടുക്കാനാവാത്ത ഭാരവുമായി വിഷണ്ണനായി നിൽക്കുകയാണ് പപ്പായ മരം. നിറയെ കായകൾ അടുക്കിയടുക്കി വെച്ച് ഇലകൾക്ക് ചുവട്ടിലെ ഓമത്തണ്ടുകളിൽ ഭാരം താങ്ങി മുകളറ്റം വരെ ഫലസമൃദ്ധിയുടെ കടും പച്ചപ്പിൽ ഓമമരം നിലകൊണ്ടു. പിള്ളേർക്ക് സ്കൂളിലും വീട്ടിലും രണ്ട് പേരുള്ളതുപോലെ പപ്പായ എന്നത് ഔദ്യോഗിക നാമവും ഓമ എന്നത് ഓമന പേരുമായി കരുതാം. വളമിഴുകയോ ചെവിടിളക്കുകയോ വെള്ളമൊഴിക്കുകയോ എന്തിന് നട്ടുപിടിപ്പിക്കുകയോ പോലും ചെയ്യാത്ത അനാഥമായി വളരുന്ന പപ്പായയെക്കുറിച്ച് അടുത്ത കാലം വരെ ഒരു നല്ല വാക്കുപോലും ആരും പറയുമായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇത്രയധികം അവഗണന അനുഭവിച്ച മറ്റൊരു ഗൃഹസസ്യവും ഉണ്ടാകുകയില്ല. മുൻപ് അവിയൽ, തോരൻ, മെഴുക്കുപുരട്ടി എന്നിങ്ങനെ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കുവാൻ പ്രധാനപ്പെട്ട പച്ചക്കറികളെല്ലാം ഉപയോഗിക്കുന്നു. അത്യപൂർവമായി തോരൻ വയ്ക്കാനുള്ള മലക്കറികൾ ഇല്ലാതെ വന്നാൽ പുരയിടത്തിൽ നട്ടുവളർത്തിയ ചീരയിലയോ വേലിക്കൽ നിൽക്കുന്ന മുരിങ്ങയിലയോ നോക്കാം. അതും കയ്യിൽ കിട്ടിയില്ലെങ്കിൽ അമ്മമാർ പറയും, ഒരോമയ്ക്ക് ഇങ്ങ് കുത്തിയിട് ഇന്ന് അതുകൊണ്ട് ഒപ്പിക്കാം. അതെ, അങ്ങനെ മുട്ടുശാന്തിക്ക് ഒരു തോരൻ ഒപ്പിക്കാനായി ഉപയോഗിച്ചു വന്നതാണ് പച്ചയോമയ്ക്ക അല്ലെങ്കിൽ പച്ചക്കപ്പളങ്ങ. കപ്പയ്ക്ക് എന്നും അറിയപ്പെടുന്ന പപ്പായ്ക്ക് അല്പം പ്രിയമുണ്ടാകുന്നത് പഴുത്തു ചുവന്നു നിൽക്കുമ്പോഴാണ്. മിക്കപ്പോഴും അമ്മമാർ പപ്പായ കൊത്തിയരിഞ്ഞ് പൊടിയാക്കി നല്ല തോരൻ ഉണ്ടാക്കിയിട്ട് കുട്ടികളെ പറ്റിക്കുവാൻ കാബേജ് അരിഞ്ഞപ്പോൾ തീരെ ചെറുതായി പോയെന്നൊരു ആത്മഗതം നടത്തും. പപ്പായയാണെന്നറിഞ്ഞാൽ ചില പിള്ളേർ തോരൻ കഴിക്കാതെ പൊയ്ക്കളയും. എന്നാൽ ഏറ്റവും രുചിയേറിയതാണ് പപ്പായ തോരൻ എന്നത് വേറെ കാര്യം. പക്ഷേ വലിയ വില കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങുന്ന കാബേജ് ഒരു താരമാണ്. കുപ്പയിൽ വളരുന്ന ഓമയ്ക്കയ്ക്ക് എവിടെയാണ് ആ സ്ഥാനം ലഭിക്കുക? ഇനി പഴുത്തു കഴിഞ്ഞാലോ? മിക്കവാറും ആദ്യത്തെ ഒന്നു രണ്ടെണ്ണം അണ്ണാനും കാക്കയും കിളികളും കൂടി പങ്കിട്ടെടുക്കും. യാതൊരു വഴക്കുമില്ലാതെ അവർ അത് വീതം വെച്ച് കഴിക്കും. അണ്ണാൻ തിന്ന ഭാഗം കൊത്താതെ മറുവശം കാക്ക കൊത്തും. കിളികളാകട്ടെ ഇവർ രണ്ടും തൊടാത്ത ഭാഗത്ത് ആഴമേറിയ കുഴികൾ ഉണ്ടാക്കി അവിടെ നിന്നും ഭക്ഷിക്കും. കാക്കയും കിളിയും മറ്റും ഭക്ഷിച്ചു കഴിയുമ്പോഴാകും വീട്ടുകാർ പപ്പായ പഴുത്തു നിൽക്കുന്ന വിവരം തന്നെ അറിയുക. തെങ്ങിന്റെ മണ്ട ശ്രദ്ധിക്കുന്നത് പോലെയൊന്നും പാവം പപ്പായയെ ആരും ഗവനിക്കാറില്ലല്ലോ. മഞ്ഞ നിറത്തിലും ചുവന്ന നിറത്തിലും അങ്ങനെ പഴുത്തു നിൽക്കുന്ന പപ്പായപ്പഴം വീട്ടിലെ ആർക്കെങ്കിലും കൈയൊഴിഞ്ഞാൽ കുത്തിയിട്ടുകൊണ്ടുവരും. കൂടുതൽ പഴുത്തു പോയെങ്കിൽ താഴെ വീണതും നാലുപാടും ചിതറി പപ്പായപ്പഴം തകർന്ന് തരിപ്പണമാകും. ഏറെ പഴുക്കു മുമ്പ് കുത്തിയിട്ടാൽ പരുവത്തിന് ലഭിക്കും. പക്ഷേ താഴെ വീണ് ചിതറിയാലും ആർക്കും ഒരു ഇച്ഛാഭംഗവും ഉണ്ടാവുകയില്ല. ഒരു വിലയില്ലാത്ത വസ്തുവാണല്ലോ എന്നാണ് ഭാവം. പഴുത്തിട്ടും നല്ല നിറമുണ്ടായിട്ടും പ്രത്യേകമായ വിശിഷ്ട സ്വാദുണ്ടായിട്ടും അവഗണന തന്നെ അവഗണന. പക്ഷേ പപ്പായ തോരൻ പോലെ അധിക്ഷേപം കേൾക്കേണ്ടി വരുന്നില്ല എന്ന് മാത്രം.
0: എഴുത്തുകാരനായ ശ്രീ പ്രഭ അജാനൂർ.
2: നമ്മുടെ അടുക്കള കൃഷിയിൽ അല്ലെങ്കിൽ അടുക്കള കൃഷിത്തോട്ടത്തിൽ ഒരു കാലത്ത് വളരെ പ്രധാനമായി വളർത്തിയിരുന്ന ഒരു ഇനമാണ് പപ്പായ. കറിവേപ്പിലയും മുരിങ്ങയും എന്ന പോലെ ചേനയും ചേമ്പും പോലെ അടുക്കള തോട്ടത്തിലെ മുഖ്യ ഇനമായിരുന്നു പപ്പായ. നാടൻ മോരും തൈരും ഒക്കെ സുലഭമായി കിട്ടിയിരുന്ന കാലത്ത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ പപ്പായ പുളിശ്ശേരി പതിവായിരുന്നു. ചേമ്പിൻ തണ്ടും പപ്പായയും ഇട്ടുള്ള പുളിശ്ശേരി. കാലം മാറി, നമ്മുടെ ഭക്ഷണ രീതികളിൽ വലിയ മാറ്റം വന്നു. അതോടെ പപ്പായ പലരും ഉപേക്ഷിച്ചു. അടുക്കള തോട്ടത്തിൽ നിന്നും ഗ്രാമങ്ങളിലെ കൃഷിത്തോട്ടങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ പപ്പായ മരം അപ്രത്യക്ഷമാകാൻ തുടങ്ങി. എന്നാൽ അടുത്ത കാലത്താണ് പപ്പായ കയറ്റുമതി വിള എന്ന നിലയിൽ അയൽ സംസ്ഥാനങ്ങളിൽ വ്യാപകമായ കൃഷി ചെയ്യാൻ തുടങ്ങിയത്. അത്തരം വലിയ പപ്പായകൾ നമ്മുടെ പഴക്കടകളിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു. ഒരു കിലോ പപ്പായക്ക് 25-30 രൂപയൊക്കെ വില മാർക്കറ്റുകളിൽ വിൽക്കുന്നത് കണ്ടതോടെ മലയാളികൾ നമ്മുടെ പാവം പപ്പായയെ തങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാൻ തുടങ്ങി. അയൽ സംസ്ഥാനങ്ങളിൽ

0: തളിച്ച് വളർത്തി വലുതാക്കിയ പപ്പയാണ് നമ്മുടെ പഴക്കടകളിൽ ജ്യൂസായും ഫ്രൂട്ട് സാലഡായും മറ്റും തരുന്നത്. ഇവിടെ യാതൊരു പ്രത്യേക പരിചരണം ഒന്നുമില്ലാതെ തന്നെ സുലഭമായി പപ്പായ വളരുന്നു എന്നതാണ് പ്രത്യേകത. ചെറിയ പപ്പായകളിൽ താല്പര്യം കുറഞ്ഞപ്പോൾ ഇപ്പൊ വലിയ കായ കിട്ടുന്ന തരത്തിലുള്ള സങ്കര ഇനം പപ്പായ കൃഷി കേരളത്തിൽ പലയിടങ്ങളിലും ആരംഭിച്ചിട്ടുണ്ട്. റെഡ് ലേഡി എന്ന ഇനം പപ്പായയാണ് ഇങ്ങനെ വിപണന സാധ്യത കണ്ട് ആളുകൾ, പുതിയ കൃഷിക്കാര് നമ്മുടെ കൃഷിയിടങ്ങളിൽ കൃഷി ഇറക്കാൻ തുടങ്ങിയത്. പഴയ കാലം മുതലേ തന്നെ പപ്പായയുടെ ഔഷധ മൂലം കണ്ടറിഞ്ഞവരാണ് മലയാളികൾ. മലയാളികൾ എന്നല്ല, ലോകത്തിലെമ്പാടുമുള്ള ആളുകൾക്ക് പപ്പായയുടെ ഔഷധ മൂല്യം അറിയാമായിരുന്നു. വയറ്റിലുണ്ടാകുന്ന കൃമിശല്യത്തിന് പപ്പായ വളരെ ഉത്തമമായ ഔഷധമാണ്. അധികം പഴുക്കാത്ത പപ്പായ അല്ലെങ്കിൽ മൂത്തു തുടങ്ങുന്ന പപ്പായ കഴിക്കുന്നത് വിരശല്യത്തിന് വളരെ നല്ലതായിരുന്നു. കുട്ടികൾക്ക് വയറ്റിൽ നിന്നും വിര ശല്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് പപ്പായ ഉപയോഗിച്ചിരുന്നു. ചില രാജ്യങ്ങളിൽ മലയേറിയേക്ക് പപ്പായയുടെ ഇലയിട്ട ചായ ഉപയോഗിക്കുന്നതായും പറയുന്നുണ്ട്. പലയിടത്തും അതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ വന്നിട്ട് മലയേറിയ ഉള്ള സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള രോഗികൾക്ക് പപ്പായയുടെ ഇലയിട്ട് ചായ ഉണ്ടാക്കി അത് കൊടുക്കുകയും അത് വലിയ ഗുണകരമായി കാണുകയും ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണ് ഡെങ്കിപ്പനിക്ക് അത് ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന് ശാസ്ത്രീയത എത്രത്തോളം ഉണ്ട് എന്നിപ്പോഴും സംശയമുണ്ട് എങ്കിൽ പോലും പപ്പായയുടെ തളിരില ഡെങ്കിപ്പനി വന്ന ആളുകൾക്ക് അതിന്റെ തളിരില അരച്ച് അതിന്റെ ചാറ് തളിരില ചാറ് അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വീതം നിത്യേന കൊടുത്താൽ ഡെങ്കിപ്പനിയുള്ള ആളുകളുടെ കൗണ്ട് കുറയുന്നതിന് അത് കൂട്ടാൻ കഴിയുന്നു എന്ന് പറയുന്നുണ്ട്. അത് പലയിടത്തും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെ തൊലിപ്പുറത്തുണ്ടാകുന്ന പല രോഗങ്ങൾക്കും പപ്പായയുടെ നീര് അല്ലെങ്കിൽ പപ്പായ കൊണ്ടുള്ള ഔഷധം ഉണ്ടാക്കി പണ്ട് കാലം മുതൽ തന്നെ പുരട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഖകാന്തി വർദ്ധിപ്പിക്കുന്നതിന് പപ്പായ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പഴുത്ത പപ്പായ അരച്ച് മുഖത്ത് തേക്കുക അല്ലെങ്കിൽ ശരീരത്തിൽ ചുണങ്ങും അല്ലെങ്കിൽ കറുപ്പ് നിറമുള്ള ഇടത്തൊക്കെ പഴുത്ത പപ്പായ കൊണ്ടുള്ള ശുശ്രൂഷ പലയിടത്തും നടത്താറുണ്ട്. അപ്പോൾ വളരെയധികം ഔഷധ പ്രാധാന്യം കൂടിയുള്ള ഒരു ഫലവൃക്ഷമാണ് നമ്മുടെ പപ്പായ. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് ഇതിന്റെ ഒരു ഔഷധ ഗുണം തിരിച്ചറിഞ്ഞതോടുകൂടി വ്യാപകമായി അല്ലെങ്കിൽ എല്ലാ പിന്നെ തൊടികളിലും പപ്പായ നട്ടു വളർത്താൻ, കറിവേപ്പില പോലെ അല്ലെങ്കിൽ മുരിങ്ങ വളർത്തുന്നത് പോലെ അല്ലെങ്കിൽ ചേനയും ചേമ്പൊക്കെ വളർത്തുന്നത് പോലെ പപ്പായയും വീണ്ടും സ്ഥാനം പിടിച്ചു തുടങ്ങി എന്നത് നമുക്കിപ്പോ നമ്മുടെ അടുക്കള തോട്ടങ്ങൾ കണ്ടാൽ പലയിടത്തും മനസ്സിലാവും. നമ്മുടെ പൊതുവെ കേരളത്തിൽ ഉണ്ടാകുന്ന പപ്പായകൾ, വടക്കൻ കേരളത്തിൽ കപ്പക്ക എന്നാണ് ഇതിനെ പറയുക, ചിലയിടത്ത് ഓമക്ക എന്നും ചിലയിടത്ത് കപ്പക്ക എന്നൊക്കെയാണ് ഇതിനെ പറയുക. അപ്പൊ വളരെ ചെറിയ, അത് നമ്മുടെ പിന്നെ സങ്കര ഇനം അല്ലാത്തത് കൊണ്ട് കേരളത്തിൽ ഉണ്ടാകുന്ന ചെറിയ ഇനം പപ്പായകളാണ്. ഇപ്പോൾ സങ്കര ഇനം വന്നതോടുകൂടി എല്ലാവരും വലിയ പപ്പായകൾ കൃഷി ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ പപ്പായ കൊണ്ട് നല്ല അച്ചാറുണ്ടാക്കാം. വടക്കൻ കേരളത്തിൽ പലയിടങ്ങളിലും പപ്പായയുടെ അച്ചാറുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇത് നമുക്ക് നല്ല ഒരു കറിക്കൂട്ടിനുള്ള കാർഷിക വിള എന്നുള്ള നിലയിലും ഔഷധ ഗുണമുള്ള ഒരു കായ്ക്കനി എന്നുള്ള നിലയിൽ ഒരു വിള എന്നുള്ള നിലയിലും പപ്പായ എല്ലാ കൃഷിയിലും നമ്മുടെ അടുക്കള തോട്ടത്തിൽ നല്ല ഒരു സ്ഥാനം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്.
1: കുട്ടികൾ ഓമത്തണ്ട് കളിക്കാൻ എടുക്കാറുണ്ട്. പപ്പായയുടെ ഇല വീശി നിൽക്കുന്നത് ഒരു തണ്ടിലാണ്. തണ്ടിന്റെ ഉൾവശം പൊള്ളയായതിനാൽ അത് ഒരു പൈപ്പ് പോലെ ഉപയോഗിക്കാം. ഗ്ലാസിൽ വെള്ളമെടുത്ത് പപ്പായത്തണ്ടിന്റെ ഒരറ്റം വെള്ളത്തിലും മറ്റേ അറ്റം ചുണ്ടിലും വെച്ച് ജലം വലിച്ചെടുക്കാം. ജലത്തിലേക്ക് ശ്വാസം ഊതിവിട്ട് വിവിധ തരം ശബ്ദങ്ങൾ ഉണ്ടാക്കാം, കുമിളകൾ സൃഷ്ടിക്കാം. അങ്ങനെ കുറെ കളികൾ ഓമത്തണ്ടിലൂടെ കുട്ടികൾ സാധ്യമാക്കാറുണ്ട്. ബാല്യകൗമാരങ്ങളിൽ മുൻപ് കേരളീയ ഗ്രാമജീവിതത്തിൽ ഇത്തരം ഓമത്തണ്ടും കൗങ്ങിൻപാളയും ഓലക്കാലും ഈർക്കിലും ചെമ്പഴുക്കയുമൊക്കെ കളിപ്പാട്ടങ്ങളായി മാറിയിരുന്നു. കരകൗശല വിദ്യയിലൂടെ നിരവധി നാടൻ കളിപ്പാട്ടങ്ങൾ കുട്ടികളും മുതിർന്നവരും ഉണ്ടാക്കിയിരുന്നു. ഇന്ന് നിർദോഷങ്ങളായ നാടൻ കളിപ്പാട്ടങ്ങളുടെ സ്ഥാനത്ത് വില കൂടിയ യന്ത്രസമാനമായ കളിപ്പാട്ടങ്ങൾ കടന്നുവന്നു. ഇപ്പോഴത് നശീകരണ വസ്തുക്കളായ തോക്കുകളുടെയും ബുൾഡോസറുകളുടെയും JCB എന്ന പുതിയ തകർക്കൽ യന്ത്രത്തിന്റെയും ചെറുമാതൃകകളായി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു. ഇനി ഓമത്തണ്ട് ആർക്കും ആവശ്യമായി വരികയില്ല. എന്നാൽ ആധുനിക മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ചില രോഗങ്ങൾക്ക് സാരമായ ശമനമുണ്ടാക്കുവാൻ നാം ഇതുവരെ തള്ളിക്കളഞ്ഞിരുന്ന പല ഭക്ഷ്യവസ്തുക്കളും നല്ലതാണെന്ന് തെളിഞ്ഞതോടെ ആളുകൾ അതിനായി പരക്കം പാഞ്ഞു തുടങ്ങി. അത്തരമൊരു പദവിയിലിപ്പോൾ പപ്പായയും സ്ഥാനം പിടിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരമൊരു ഗതകാല ചിന്തയ്ക്ക് പ്രസക്തി ഉണ്ടാകുന്നത്. മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് പപ്പായ കഴിക്കുന്നത് നല്ലതാണെന്ന് തെളിഞ്ഞു.

0: അപ്പോൾ ഓമയെന്ന ഓമന പേര് വീണ്ടും മനുഷ്യർ പൊടിതട്ടിയെടുത്തു. കുപ്പക്കുഴിയിൽ അവഗണിച്ചിട്ടിരുന്ന പപ്പായയെ മാന്യസ്ഥാനത്ത് നട്ടുവളർത്താൻ തുടങ്ങി. മറ്റു ഫലവൃക്ഷങ്ങളെപ്പോലെ പരിചരിക്കുവാൻ തുടങ്ങി. ചിലയിടങ്ങളിൽ വൻതോതിൽ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും തടിയൻ പപ്പായകൾ നമ്മുടെ ചന്തകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. നല്ല വില കൊടുത്ത് അത് വാങ്ങി ഉപയോഗിക്കുവാൻ മലയാളി തത്രപ്പെടുന്നു. കടകളിൽ നിന്നും വലിയ വില കൊടുത്ത് വാങ്ങുന്നതിന്റെ ഒരു സുഖം മലയാളിയോളം ആസ്വദിക്കുന്ന ഒരു ജനസമൂഹം ലോകത്തിലെവിടെയെങ്കിലും ഉണ്ടാകുമോ? ആവശ്യമുള്ളവയേക്കാൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇത്രയധികം വാങ്ങിക്കൂട്ടുന്ന മനുഷ്യർ മലയാളികൾ മാത്രമായിരിക്കും. അങ്ങനെ പപ്പായ മാർക്കറ്റിൽ മാന്യസ്ഥാനത്ത് ആപ്പിളിനും മറ്റും തുല്യമായ പദവിയിൽ ഇരിപ്പ് പിടിച്ചതോടെ ഔഷധഗുണമൊന്നും നോക്കാതെ തന്നെ വാങ്ങിയുപയോഗിക്കുന്ന പൊങ്ങച്ചക്കാരുടെ സംഖ്യയും നമുക്കിടയിൽ കുറവല്ലെന്നും അറിയണം. പപ്പായയുടെ ഇല, പച്ച ഓമയ്ക്കയുടെ കറ, പഴുത്ത പപ്പായ എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ പപ്പായ അപ്പാടെ ഔഷധഗുണമുള്ളതാണെന്ന് വ്യക്തമാക്കുന്ന ലേഖനങ്ങൾ കൂടി ആനുകാലികങ്ങളിൽ പ്രത്യക്ഷമായപ്പോൾ ഓമയ്ക്കയുടെ ശനിദശ മാറുകയും നല്ല കാലം ആരംഭിക്കുകയും ചെയ്തു. ശനിയും ബുധനും ചൊവ്വയുമൊക്കെ ഗ്രഹങ്ങളാണെന്ന് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടും നമുക്കവയെ വിശ്വാസവുമായി ചേർത്ത് വെച്ച് പരിപാലിക്കാനാണ് താല്പര്യം. ദശാകാലം നിശ്ചയിച്ച് മനുഷ്യന്റെ ആയുസ് വരെ പ്രവചിക്കുന്ന വിദ്യ ഇന്ത്യയിൽ മാത്രമാണ് ഒരു വിജ്ഞാനശാഖയായി വിപുലമാക്കപ്പെട്ടതെന്നും ഇവിടെ ഓർക്കാം. അതെന്തായാലും പപ്പായയ്ക്കിത് നല്ല കാലമാണ്. നമ്മുടെ വീടുകളിൽ, വൻകിട ഹോട്ടലുകളിലൊക്കെ പഴവർഗ്ഗങ്ങൾക്കിടയിൽ പപ്പായപ്പഴം സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഗൾഫ് നാടുകളിലും മറ്റും പപ്പായയുടെ പ്രാധാന്യം കുറേ മുമ്പ് തന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു. ഡോക്ടർമാർ നിശ്ചയിക്കുന്ന ഭക്ഷണക്രമങ്ങളിൽ പപ്പായ മുഖ്യസ്ഥാനം നേടിയതോടെ പാവം പപ്പായ അല്പം പത്രാസിലാണിന്ന്. എങ്കിലും ഏതു നിമിഷവും അവഗണിക്കപ്പെടാമെന്ന ഉത്കണ്ഠയും ഉള്ളിലെവിടെയോ പാവം പപ്പായ വെച്ചു പുലർത്തുന്നുണ്ട്. അതുകൊണ്ടാകും ഇന്നും ഒരു പരിചരണവും നൽകിയില്ലെങ്കിലും കുപ്പക്കുഴികളിൽ പപ്പായ തനിയെ കിളിർത്തു വരുന്നത്, വളർന്നു വലുതായി നിറയെ കായകളുമായി നിൽക്കുന്നത്. പക്ഷേ വിളഞ്ഞു പഴുത്ത് അണ്ണാനും കിളികൾക്കും സൗജന്യ ഭക്ഷണമൊരുക്കുവാൻ ഇന്ന് ദുരാഗ്രഹിയായ മനുഷ്യൻ സമ്മതിക്കുന്നില്ലെന്ന് മാത്രം. കാക്കകൾക്കും കിളികൾക്കും സർവനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് പാവം പപ്പായയുടെ ഉത്കണ്ഠയ്ക്ക് പ്രസക്തിയില്ലെന്നുകൂടി പറയട്ടെ. കൊന്നും തിന്നും മുന്നേറുകയല്ലേ മായത്തിൽ മുങ്ങിയ ആധുനിക മനുഷ്യൻ.
1: പാവം പപ്പായ ചിത്രീകൃത പരിപാടി സമാപിച്ചു. രചന ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്. നിർവഹണം മുരളീധരൻ തഴക്കര. ആഖ്യാനം ലിജി അനിൽ. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.

ഇന്നത്തെ ഗ്രാമകേരളം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ആലാപനം രാധിക സുരേഷ്.